0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളായ ഒപ്താപ്താം തോത്സിയൂസ് പ്രസ്ബിത്തരോരും ഓർദിനീസ് എന്നിവയുടെ 60th വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14th പാപ്പ രചിച്ച ഭാവി സൃഷ്ടിക്കുന്ന വിശ്വസ്തത എന്ന അപ്പസ്തോലിക ലേഖനത്തെ ആധാരമാക്കിയ ചിന്തകളാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്.

വൈദിക പരിശീലനത്തെക്കുറിച്ചും വൈദിക ശുശ്രൂഷയെക്കുറിച്ചുമുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളായ ഒപ്താപ്താം തോത്സിയൂസ്, പ്രസ്ബിത്തരോരും ഓർദിനീസ് എന്നിവയുടെ 60-ാം വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ രചിച്ച അപ്പസ്തോലിക ലേഖനം ഭാവി സൃഷ്ടിക്കുന്ന വിശ്വസ്തത ആഗോളതലത്തിൽ കത്തോലിക്കാ സഭയ്ക്ക് ഏറെ വെളിച്ചം പകർന്ന ഒന്നാണ്. 29 ഖണ്ഡികകളിലായി പാപ്പ വൈദിക പരിശീലനത്തിന്റെ ആധുനിക യുഗത്തിലെ പ്രായോഗികതയും വെല്ലുവിളികളും തുടർന്ന് അഭിഷിക്തരായവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും വിശദമായി വിവരിക്കുന്നു. ക്രിസ്തുവിനോടും തിരുവചനത്തോടും സഭയോടുമുള്ള വിശ്വസ്തത കാത്തുസൂക്ഷിക്കുന്ന ജീവിതത്തിനായാണ് പുരോഹിതർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന സത്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ ഈ ലേഖനം രചിച്ചിരിക്കുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ സഭയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. സഭയെ കാലത്തിനനുസരിച്ച് നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തിയ ഈ 2 പ്രമാണരേഖകളിൽ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 60 വർഷങ്ങൾക്കിപ്പുറവും ഈ രേഖകളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൗരോഹിത്യ ജീവിതം രൂപപ്പെടുത്തുവാൻ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അതുപോലെ ഇവയുടെ ഒരു പുനർവായന ഇന്ന് ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞതിനാലാണ് ലിയോ 14-ാമൻ പാപ്പ ഒരിക്കൽ കൂടി ഇവയെ നമ്മുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന നിയമങ്ങളോടുള്ള വിധേയത്വമല്ല, മറിച്ച് ഭാവിയെ പ്രകാശപൂർണമാക്കുന്ന സജീവമായ ഒരു പ്രക്രിയയായിട്ടാണ് പൗരോഹിത്യ വിശ്വസ്തതയെ പാപ്പ അവതരിപ്പിക്കുന്നത്. സഭയുടെ നവീകരണം വൈദികരുടെ നവീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന വലിയ സത്യമാണ് ഈ രേഖകൾ മുൻപോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വലിയ യാഥാർത്ഥ്യം അകത്തും പുറത്തും വിസ്മരിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വൈദിക ജീവിതത്തെ കേവലം ലൗകികവൽക്കരിക്കുമ്പോൾ, ഈ രേഖകൾ മുൻപോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് സഭയുടെ പിതാവ് എന്ന നിലയിൽ പാപ്പായുടെ കടമ കൂടിയാണ്. ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ദൈവജനം എന്നാണ് സഭയെ വിശേഷിപ്പിക്കുക. അതിനാൽ തന്നെ ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, സാങ്കേതികവിദ്യയുടെ അതിപ്രസരം, ഏകാന്തത, ധാർമ്മിക മൂല്യച്യുതി എന്നിവയ്ക്കിടയിൽ ഒരു പുരോഹിതനെങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷിയായി നിലകൊള്ളണം എന്നതിനെക്കുറിച്ച് ഈ ലേഖനം അടിവരയിട്ടു പറയുന്നു. ഒരുപക്ഷെ വേരുകൾ മറന്നുപോകുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ അവയെ തമസ്കരിക്കുന്നതുകൊണ്ടുമാകാം പാപ്പ പ്രത്യേകം 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഈ 2 പ്രമാണരേഖകൾ സെമിനാരികളിൽ വീണ്ടും പഠിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. വൈദിക ശുശ്രൂഷയുടെ സ്വഭാവത്തെക്കുറിച്ചും അതിനായുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ചും ഈ രേഖകൾ നൽകുന്ന പാഠങ്ങൾ ഇന്നും പ്രസക്തമാണെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. തിരുപ്പട്ടം എന്ന കുദാശിയുടെ പാരമ്പര്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് വൈദികരുടെ തനിമ നിലനിർത്തുക എന്ന കൗൺസിലിന്റെ ലക്ഷ്യം നിലനിർത്തുവാനും തുടർന്നുകൊണ്ടുപോകുവാനും ഇന്ന് ഏവർക്കും കടമയുണ്ടെന്ന് പാപ്പ എടുത്തു പറയുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള

ബോധിപ്പിക്കുന്നു. ഇവിടെ പാപ്പയൊരു സിനഡൽ യാത്രയുടെ പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് സഭയെ നയിക്കുന്നത് സിനഡൽ ശൈലിയിലേക്കാണ്. അതിനാൽ പരിശുദ്ധാത്മാവിനോടുള്ള വിശ്വസ്തത വൈദിക ജീവിതത്തിൽ ആവശ്യം വേണ്ടുന്ന ഒന്നാണ്. ഒപ്പം നിരവധി വൈദികരുടെ ത്യാഗപൂർണമായ ശുശ്രൂഷകൾ ദൈവജനം അംഗീകരിക്കുകയും വേണം. ദൈവവിളിയുടെ ഉത്ഭവത്തെക്കുറിച്ചും പാപ്പ വിവരിക്കുന്നുണ്ട്. ഓരോ വൈദിക വിളിയും ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് ജീവിതത്തിന് പുതിയൊരു ചക്രവാളവും ദിശയും നൽകുന്നു. ഈ യാത്രയിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് ആദ്യമായി വിളിച്ച ആ കർത്താവിന്റെ സ്വരം നാം ഓർമ്മിക്കുന്നത് കർത്താവിനോടുള്ള വിശ്വസ്തത നിലനിർത്തുവാൻ എന്നും സഹായിക്കും. ഇതിന് സ്വയമേയുള്ള ഒരു ജീവിതശൈലിയല്ല, മറിച്ച് ആത്മീയ ഗുരുക്കന്മാരുടെ സഹായത്തോടെയുള്ള ഒരു കൂട്ടായ്മയുടെ ജീവിതം ഏറെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയാണ് ദൈവവിളിയുടെ അടിസ്ഥാനമെങ്കിൽ പൗരോഹിത്യം എന്നത് ഒരു അവകാശമല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹപൂർണമായ ക്ഷണമാണ്. അത് സ്വയം സമർപ്പണത്തിന്റെ വിളിയാണ്. ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല, മറിച്ച് നമ്മെ സ്നേഹിക്കുകയും നമ്മളിൽ നിന്ന് പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ ഒരു അതെ എന്ന മറുപടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു ഉത്തരം നൽകേണ്ടത് ഒരിക്കൽ മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഈ അതെ എന്ന മറുപടി പുതുക്കുമ്പോഴാണ് ദൈവവിളിയോട് കൂടുതൽ വിശ്വസ്തരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക. ഇത് കേവലം ഏതാനും പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല, വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും ഓരോ വൈദികനും ദിവസവും കർത്താവിനോട് തനിക്ക് ലഭിച്ച വിളിയെ സ്ഥിരീകരിക്കണം. വൈദിക രൂപീകരണം സെമിനാരി പഠനത്തോടെ അവസാനിക്കരുത്. അത് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു രൂപീകരണമായി മാറണമെന്ന സഭയുടെ കാഴ്ചപ്പാടും പാപ്പ വ്യക്തമാക്കുന്നു. ബൗദ്ധികമായ പരിശീലനത്തെക്കാൾ ഉപരിയായി തന്റെ വിളിയെക്കുറിച്ചുള്ള സജീവമായ ഓർമ്മപ്പെടുത്തലായിരിക്കണം ഓരോ രൂപീകരണവുമെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ദൈവം നൽകിയ ദാനത്തെ ജ്വലിപ്പിച്ചു നിർത്തുവാൻ വൈദികർ അക്ഷീണം പരിശ്രമിക്കണമെന്ന ആഹ്വാനവും നൽകുന്നു. വൈദികനായി മാറുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനാകുവാനും അല്ലെങ്കിൽ ഗുരുവിനെ മറന്നുപോകുന്ന ഒരു അവസ്ഥയും ഇന്ന് ചുരുക്കമെങ്കിലും നിലനിൽക്കുന്നതിനാൽ ശിഷ്യത്വത്തിന്റെ മഹനീയത വീണ്ടെടുക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരെ നയിക്കുന്ന ഇടയനാകുന്നതിനു മുൻപും ശേഷവും ഓരോ വൈദികനും ക്രിസ്തുവിന്റെ ശിഷ്യനാണ്. ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനായി നിലനിൽക്കുക എന്നതാണ് ശരിയായ വഴി. ഈ ശിഷ്യത്വത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ശുശ്രൂഷയെ ദോഷകരമായി ബാധിക്കും. സഭയിൽ വൈദികരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളും പാപ്പ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ജീവിതശൈലി രൂപപ്പെടുത്തുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. സഭയിലുണ്ടായ ലൈംഗിക പീഡനങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും സഭയെ ഏറെ ലജ്ജിപ്പിച്ചു. ഇത് വലിയൊരു ആത്മീയ തകർച്ചയ്ക്ക് കാരണമായി. ഈ സാഹചര്യത്തിൽ വൈദിക പരിശീലനം കൂടുതൽ പക്വതയുള്ളതാകണമെന്നും മനുഷ്യത്വവും ആത്മീയതയും ഒത്തുചേരുന്ന വ്യക്തിത്വങ്ങൾ അവിടെ രൂപപ്പെടണമെന്നും പാപ്പ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു വേദന പൗരോഹിത്യം ഉപേക്ഷിച്ചു പോകുന്ന വൈദികരുടെ എണ്ണം വർദ്ധിച്ചുവരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ആളുകളുടെ വേദനയെയും സഭ സഹാനുഭൂതിയോടെ കാണണമെന്നും ഇതിനെ കേവലം നിയമപരമായി കാണാതെ ആ വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവരോടൊപ്പം ആയിരിക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. ഇതിനുള്ള യഥാർത്ഥ പരിഹാരം മികച്ച പരിശീലനമാണെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. സെമിനാരി എന്നത് വെറുമൊരു വിദ്യാലയമല്ല, മറിച്ച് സ്വന്തം ഹൃദയത്തെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ഇടമാണ്. വൈദികാർത്ഥികൾ തങ്ങളുടെ വ്യക്തിത്വം വിട്ടുകളയാതെ അതിനെ ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തണം. ഒരു പുരോഹിതൻ ജനങ്ങൾക്ക് തടസ്സമാകരുത്, മറിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന പാലമായിരിക്കണം. മാനുഷിക പക്വതയിലേക്ക് വളരുവാൻ ഒരാളെ സഹായിക്കേണ്ടതും സെമിനാരി പരിശീലനത്തിന്റെ അവശ്യ ഭാഗമാണ്. വൈദിക വിദ്യാർത്ഥികളിൽ ആഴമായ സഭാത്മക ദർശനം രൂപപ്പെടുത്തുന്നതിനും അവരെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടുവാൻ പ്രാപ്തരാക്കുന്നതിനും സെമിനാരി പരിശീലകർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ലോകമിന്ന് നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും വലുത് മനുഷ്യർക്കിടയിൽ വളർന്നുവരുന്ന സ്വാർത്ഥതയാണ്. ഇത് നിർഭാഗ്യവശാൽ സഭയിലും സഭാ ശുശ്രൂഷകർക്കിടയിലും ഉണ്ടാകുന്നുവെന്നത് ഏറെ വേദനയുണ്ടാക്കുന്നു. വിശ്വസ്തത എന്നത് തന്നിലേക്ക് ചുരുങ്ങുന്ന ഒന്നല്ല, അത് സ്വാർത്ഥതയിൽ നിന്ന് ഹൃദയത്തെ സുഖപ്പെടുത്തുന്ന ദൈവകൃപയാണ്. മറ്റുള്ളവരെ കേൾക്കുവാനും സേവിക്കുവാനുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു വൈദികന് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശുശ്രൂഷകനാകുവാൻ കഴിയൂ. ഇതാണ് സഭയുടെ സിനഡാത്മക ശൈലി മുൻപോട്ട് വയ്ക്കുന്ന വലിയ യാഥാർത്ഥ്യവും. മാമോദീസയിലൂടെ സഭയിൽ ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന

വിശ്വാസികൾക്കിടയിൽ തിരുപ്പട്ടം എന്ന കുദാശയിലൂടെ വൈദികർ സവിശേഷമായ രീതിയിൽ ഒരു ആത്മീയ ബന്ധം സൃഷ്ടിക്കുന്നു. ഈ സാഹോദര്യം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവം നൽകുന്ന ദാനമാണ്. മെത്രാന്മാരോടും സഹവൈദികരോടും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ദാനം പൂർണ്ണമാകുന്നത്. ഏകാന്തതയുടെ ശുശ്രൂഷയിലേക്കല്ല വൈദികർ വിളിക്കപ്പെടുന്നത്. യേശു 12 പേരെ ഒരുമിച്ചാണ് വിളിച്ചത്. അതിനാൽ വ്യക്തിവാദം സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമാണ്. സഭയുടെ കൂട്ടായ്മയിൽ വിശ്വസ്തത പുലർത്തുക എന്നത് ഇന്നത്തെ ലോകത്ത് വലിയൊരു വെല്ലുവിളിയാണ്. വൈദികർക്കിടയിലെ ഐക്യം സഭയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. എന്നാൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരവും ലോകത്തിന്റെ ഗതിയും വൈദികരെയും ഒറ്റപ്പെട്ട തുരുത്തുകളാക്കി മാറ്റുവാനുള്ള പ്രലോഭനം നൽകുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. യേശുക്രിസ്തുവുമായും അവന്റെ ശരീരമായ സഭയുമായും ഉള്ള കൂട്ടായ്മയ്ക്ക് പുറമെ ഒരു വൈദിക ശുശ്രൂഷയും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. വൈദിക സാഹോദര്യം വെറുമൊരു മുദ്രാവാക്യമാകരുത്. ദരിദ്ര ഇടവകകളിൽ ജോലി ചെയ്യുന്നവരും സമ്പന്ന മേഖലകളിൽ ഉള്ളവരും തമ്മിൽ സാമ്പത്തികമായ തുല്യതയുണ്ടാകണം. രോഗികളും വൃദ്ധരുമായ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഏവരും താൽപര്യം കാണിക്കണം. ഒരു വൈദികൻ തന്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കാതെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നതും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ആധുനിക സമൂഹത്തിൽ വൈദികർ വലിയ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെന്നും ഇത് അവരിലുള്ള ആത്മീയ ചൈതന്യം കുറയ്ക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്ന പാപ്പ വൈദികർക്ക് ഒന്നിച്ചു താമസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള സാമൂഹികമായ ജീവിതം പ്രോത്സാഹിപ്പിക്കണമെന്ന് കൂട്ടിച്ചേർക്കുന്നു. ഓരോ വൈദികനും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. രൂപതാധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇവയെ ഏകോപിപ്പിക്കണം. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ സുന്ദരമായ ഒരു ഉപമ പാപ്പ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെത്രാനും വൈദികരും ഒരു വീണയിലെ തന്ത്രികൾ പോലെ ഐക്യപ്പെട്ടാൽ അവിടെ ക്രിസ്തുവിന്റെ സംഗീതമുയരും. ഈ ഐക്യമാണ് ലോകത്തിന് വേണ്ടത്. അതുപോലെ തന്നെ അൽമായരുമായുള്ള ബന്ധവും പാപ്പ എടുത്തു പറയുന്നു. വൈദികൻ അൽമായരുടെ പിതാവും അധ്യാപകനുമാണെങ്കിലും ഒപ്പം സഹോദരനുമാണ്. അൽമായരുടെ കഴിവുകളെയും അനുഭവ സമ്പത്തിനെയും വൈദികർ മാനിക്കണം. അധികാരഭാവം വെടിഞ്ഞ് അൽമായരോട് ചേർന്ന് സുവിശേഷത്തിനായി വേല ചെയ്യണം. ഇതാണ് വൈദികരെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി കണ്ടുകൊണ്ട് അവരോടൊപ്പം ചേരുവാനും ദൈവത്തിലേക്ക് അടുക്കുവാനും അൽമായരെ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ സഭയിലെ സിനഡൽ പ്രക്രിയയിൽ വൈദികർ ഹൃദയപൂർവ്വം പങ്കെടുക്കണം. ബന്ധങ്ങളിലും പ്രവർത്തന ശൈലിയിലും മാറ്റം വരുത്തുവാൻ സിനഡ് ആവശ്യപ്പെടുന്നു. എല്ലാ പ്രാദേശിക സഭകളിലും ഈ മാറ്റം പ്രതിഫലിക്കണം. വൈദികൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കെടുക്കുന്ന രീതി മാറണം. എല്ലാ ഉത്തരവാദിത്വങ്ങളും തന്റേതു മാത്രമാണെന്ന ചിന്ത ഉപേക്ഷിക്കണം. പകരം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കൂട്ടായ നേതൃത്വ ശൈലി വളർത്തിയെടുക്കണം. പുരോഹിതൻ ഒരു അധികാരിയായിരിക്കരുത്, മറിച്ച് എല്ലാവരെയും ഒന്നിപ്പിക്കുന്നവനാകണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തെ കൊടുക്കുമ്പോഴാണ് ഒരു വൈദികൻ സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയുന്നത്. ഇന്നത്തെ ലോകത്ത് വൈദികർ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ജോലിയുടെ എണ്ണം കൊണ്ട് മൂല്യമളക്കുന്ന കാര്യക്ഷമത മനോഭാവം. 2, എല്ലാം ഉപേക്ഷിച്ച് ഉൾവലിയുന്ന നിഷ്ക്രിയത്വം. ഇതിനിടയിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തുവാൻ അജപാലന സ്നേഹം ഒന്നുമാത്രമാണ് വൈദികനെ സഹായിക്കുക. എവിടെ നിന്നെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ബലം ചോർന്നുപോകുകയും അപ്രകാരം പിന്നീട് ഒന്നും ചെയ്യുവാൻ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന എത്രയോ വൈദികർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ നമ്മെ വിളിച്ചവനോടുള്ള വിശ്വസ്തതയും ഏൽപ്പിക്കപ്പെട്ട ജനങ്ങളോടുള്ള സ്നേഹവുമാകണം നമ്മെ മുൻപോട്ട് നയിക്കേണ്ട ശക്തി. വൈദികരുടെ പ്രവൃത്തിയും പ്രാർത്ഥനയും തമ്മിൽ ഐക്യമുണ്ടാകണം. എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥനയും പഠനവും വൈദിക സാഹോദര്യവും ഉപേക്ഷിക്കരുത്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ വലിയ വിവേകം കാണിക്കണം. സ്വന്തം പ്രശസ്തിക്കല്ല, മറിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനാണ് സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ടത്. ഇപ്രകാരം നവീകരിക്കപ്പെട്ട ഒരു പ്രേഷിത ചൈതന്യം നമുക്കിടയിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇടവകകൾ വെറുമൊരു ചടങ്ങുകളുടെ ഇടമാകരുത്, മറിച്ച് ലോകത്തേക്ക് സുവിശേഷവുമായി പോകുന്ന കേന്ദ്രങ്ങളാകണം. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ അൽമായർ നടത്തുന്ന വിശ്വാസ സാക്ഷ്യത്തെ വൈദികർ പിന്തുണച്ചുകൊണ്ട് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുവാൻ സാധിക്കണം. പൗരോഹിത്യമെന്നത് യേശുവിന്റെ ഹൃദയത്തിലെ സ്നേഹമാണെന്നും അത് ഏകാന്തതയെയും നിരാശയെയും അകറ്റുമെന്നും പാപ്പ പറഞ്ഞുകൊണ്ട് ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലാണ് വൈദിക ജീവിതത്തിന്റെ ചൈതന്യമെന്നതും ചൂണ്ടിക്കാണിക്കുന്നു. ഐക്യത്തിന്റെയും ഒരുമയുടെയും അടയാളമായി അനുരഞ്ജനപ്പെട്ട ഒരു ലോകത്തിന്റെ പുളിമാവാകുന്ന ഒരുമയുള്ള ഒരു സഭയ്ക്കായുള്ള പാപ്പായുടെ ആഗ്രഹത്തിന് നമുക്കും നമ്മുടെ ജീവിതം സമർപ്പിക്കാം.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. മാർട്ടിൻ മഞ്ഞപ്ര വരികളെഴുതി സംഗീതം നൽകിയ ഗാനം ആലാപനം, വിൽസൺ പിറവം.

ex quo nobis fiat, panis vi.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ.

രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളായ ഒപ്താപ്താം തോത്സിയൂസ്, പ്രസ്ബിത്തരോരും ഓർദിനീസ് എന്നിവയുടെ 60th വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14th പാപ്പ രചിച്ച ഭാവി സൃഷ്ടിക്കുന്ന വിശ്വസ്തത എന്ന അപ്പസ്തോലിക ലേഖനത്തെ ആധാരമാക്കിയ ചിന്തകളാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്.

വൈദിക പരിശീലനത്തെക്കുറിച്ചും വൈദിക ശുശ്രൂഷയെക്കുറിച്ചുമുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളായ ഒപ്താപ്താം തോത്സിയൂസ്, പ്രസ്ബിത്തരോരും ഓർദിനീസ് എന്നിവയുടെ 60-ാം വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ രചിച്ച അപ്പസ്തോലിക ലേഖനം ഭാവി സൃഷ്ടിക്കുന്ന വിശ്വസ്തത ആഗോളതലത്തിൽ കത്തോലിക്ക സഭയ്ക്ക് ഏറെ വെളിച്ചം പകർന്ന ഒന്നാണ്. 29 ഖണ്ഡികകളിലായി പാപ്പ വൈദിക പരിശീലനത്തിന്റെ ആധുനിക യുഗത്തിലെ പ്രായോഗികതയും വെല്ലുവിളികളും തുടർന്ന് അഭിഷിക്തരായവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും വിശദമായി വിവരിക്കുന്നു. ക്രിസ്തുവിനോടും തിരുവചനത്തോടും സഭയോടുമുള്ള വിശ്വസ്തത കാത്തുസൂക്ഷിക്കുന്ന ജീവിതത്തിനായാണ് പുരോഹിതർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന സത്യം എടുത്തുപറഞ്ഞുകൊണ്ടാണ് പാപ്പ ഈ ലേഖനം രചിച്ചിരിക്കുന്നത്. 2-ാം വത്തിക്കാൻ കൗൺസിൽ സഭയുടെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. സഭയെ കാലത്തിനനുസരിച്ച് നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപപ്പെടുത്തിയ ഈ രണ്ട് പ്രമാണരേഖകളിൽ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 60 വർഷങ്ങൾക്കിപ്പുറവും ഈ രേഖകളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൗരോഹിത്യ ജീവിതം രൂപപ്പെടുത്തുവാൻ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അതുപോലെ ഇവയുടെ ഒരു പുനർവായന ഇന്ന് ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞതിനാലാണ് ലിയോ 14-ാമൻ പാപ്പ ഒരിക്കൽ കൂടി ഇവയെ നമ്മുടെ അടുക്കിലേക്ക് എത്തിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന നിയമങ്ങളോടുള്ള വിധേയത്വമല്ല, മറിച്ച് ഭാവിയെ പ്രകാശപൂർണമാക്കുന്ന സജീവമായ ഒരു പ്രക്രിയയായിട്ടാണ് പൗരോഹിത്യ വിശ്വസ്തതയെ പാപ്പ അവതരിപ്പിക്കുന്നത്. സഭയുടെ നവീകരണം വൈദികരുടെ നവീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന വലിയ സത്യമാണ് ഈ രേഖകൾ മുൻപോട്ട് വയ്ക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു വലിയ യാഥാർത്ഥ്യം അകത്തും പുറത്തും വിസ്മരിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വൈദിക ജീവിതത്തെ കേവലം ലൗകികവൽക്കരിക്കുമ്പോൾ, ഈ രേഖകൾ മുൻപോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടത് സഭയുടെ പിതാവ് എന്ന നിലയിൽ പാപ്പായുടെ കടമ കൂടിയാണ്. ചരിത്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ദൈവജനം എന്നാണ് സഭയെ വിശേഷിപ്പിക്കുക. അതിനാൽ തന്നെ ആധുനിക ലോകം നേരിടുന്ന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, സാങ്കേതികവിദ്യയുടെ അതിപ്രസരം, ഏകാന്തത, ധാർമ്മിക മൂല്യച്യുതി എന്നിവയ്ക്കിടയിൽ ഒരു പുരോഹിതനെങ്ങനെ ക്രിസ്തുവിന്റെ സാക്ഷിയായി നിലകൊള്ളണം എന്നതിനെക്കുറിച്ച് ഈ ലേഖനം അടിവരയിട്ടു പറയുന്നു. ഒരുപക്ഷേ വേരുകൾ മറന്നുപോകുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ അവയെ തമസ്കരിക്കുന്നതുകൊണ്ടുമാകാം പാപ്പ പ്രത്യേകം 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഈ രണ്ട് പ്രമാണരേഖകൾ സെമിനാരികളിൽ വീണ്ടും പഠിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. വൈദിക ശുശ്രൂഷയുടെ സ്വഭാവത്തെക്കുറിച്ചും അതിനായുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ചും ഈ രേഖകൾ നൽകുന്ന പാഠങ്ങൾ ഇന്നും പ്രസക്തമാണെന്നതും പാപ്പ അടിവരയിട്ടു പറയുന്നു. തിരുപ്പട്ടം എന്ന കുദാശിയുടെ പാരമ്പര്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് വൈദികരുടെ തനിമ നിലനിർത്തുക എന്ന കൗൺസിലിന്റെ ലക്ഷ്യം നിലനിർത്തുവാനും തുടർന്നുകൊണ്ടുപോകുവാനും ഇന്ന് ഏവർക്കും കടമയുണ്ടെന്ന് പാപ്പ എടുത്തു പറയുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് എല്ലാ വിശ്വാസികളുമായും ഐക്യപ്പെട്ട് ജീവിക്കുന്ന മിഷനറി ശിഷ്യന്മാരായി വൈദികർ മാറണം. ഇതാണ് ഈ കാലഘട്ടം ഏറെ ആവശ്യപ്പെടുന്നത്. എല്ലാവരെയും ക്രിസ്തുവിലേക്കും അവന്റെ മൗതിക ശരീരമായ സഭയിലേക്കും അടുപ്പിക്കുക എന്നും സഭയുടെ മാതൃസ്നേഹം അവരിലേക്ക് പകരുക എന്നതുമാണ് വൈദികരുടെ ജീവിതവിളി. കഴിഞ്ഞ 6 പതിറ്റാണ്ടുകൾക്കിടയിൽ ലോകം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്നത് യാഥാർത്ഥ്യമെന്നിരിക്കലും സഭയുടെ പഠനങ്ങളെ സമകാലികമായി വിശകലനം ചെയ്യണമെന്നും പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ഇവിടെ പാപ്പയൊരു സിനഡൽ യാത്രയുടെ പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് സഭയെ നയിക്കുന്നത് സിനഡൽ ശൈലിയിലേക്കാണ്. അതിനാൽ പരിശുദ്ധാത്മാവിനോടുള്ള വിശ്വസ്തത വൈദിക ജീവിതത്തിൽ ആവശ്യം വേണ്ടുന്ന ഒന്നാണ്. ഒപ്പം നിരവധി വൈദികരുടെ ത്യാഗപൂർണമായ ശുശ്രൂഷകൾ ദൈവജനം അംഗീകരിക്കുകയും വേണം. ദൈവവിളിയുടെ ഉത്ഭവത്തെക്കുറിച്ചും പാപ്പ വിവരിക്കുന്നുണ്ട്. ഓരോ വൈദിക വിളിയും ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് ജീവിതത്തിന് പുതിയൊരു ചക്രവാളവും ദിശയും നൽകുന്നു. ഈ യാത്രയിൽ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ എന്നെ അനുഗമിക്കുക എന്ന് ആദ്യമായി വിളിച്ച ആ കർത്താവിന്റെ സ്വരം നാം ഓർമ്മിക്കുന്നത് കർത്താവിനോടുള്ള വിശ്വസ്തത നിലനിർത്തുവാൻ എന്നും സഹായിക്കും. ഇതിന് സ്വയമേയുള്ള ഒരു ജീവിതശൈലിയല്ല, മറിച്ച് ആത്മീയ ഗുരുക്കന്മാരുടെ സഹായത്തോടെയുള്ള ഒരു കൂട്ടായ്മയുടെ ജീവിതം ഏറെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവുമായുള്ള കൂടിക്കാഴ്ചയാണ് ദൈവവിളിയുടെ അടിസ്ഥാനമെങ്കിൽ പൗരോഹിത്യം എന്നത് ഒരു അവകാശമല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹപൂർണമായ ക്ഷണമാണ്. അത് സ്വയം സമർപ്പണത്തിന്റെ വിളിയാണ്. ദൈവം ആരെയും നിർബന്ധിക്കുന്നില്ല, മറിച്ച് നമ്മെ സ്നേഹിക്കുകയും നമ്മളിൽ നിന്ന് പരിശുദ്ധ മറിയം പറഞ്ഞതുപോലെ ഒരു അതെ എന്ന
മറുപടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഒരു ഉത്തരം നൽകേണ്ടത് ഒരിക്കൽ മാത്രമല്ല, മറിച്ച് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഈ അതെ എന്ന മറുപടി പുതുക്കുമ്പോഴാണ് ദൈവവിളിയോട് കൂടുതൽ വിശ്വസ്തരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുക. ഇത് കേവലം ഏതാനും പ്രവർത്തനങ്ങളിലൂടെ മാത്രമല്ല, വിശുദ്ധ കുർബാനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും വചനത്തിലൂടെയും ഓരോ വൈദികനും ദിവസവും കർത്താവിനോട് തനിക്ക് ലഭിച്ച വിളിയെ സ്ഥിരീകരിക്കണം. വൈദിക രൂപീകരണം സെമിനാരി പഠനത്തോടെ അവസാനിക്കരുത്, അത് ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു രൂപീകരണമായി മാറണമെന്ന സഭയുടെ കാഴ്ചപ്പാടും പാപ്പ വ്യക്തമാക്കുന്നു. ബൗദ്ധികമായ പരിശീലനത്തെക്കാൾ ഉപരിയായി തന്റെ വിളിയെക്കുറിച്ചുള്ള സജീവമായ ഓർമ്മപ്പെടുത്തലായിരിക്കണം ഓരോ രൂപീകരണവുമെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ദൈവം നൽകിയ ദാനത്തെ ജ്വലിപ്പിച്ചു നിർത്തുവാൻ വൈദികർ അക്ഷീണം പരിശ്രമിക്കണമെന്ന ആഹ്വാനവും നൽകുന്നു. വൈദികനായി മാറുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനാകുവാനും അല്ലെങ്കിൽ ഗുരുവിനെ മറന്നുപോകുന്ന ഒരു അവസ്ഥയും ഇന്ന് ചുരുക്കമെങ്കിലും നിലനിൽക്കുന്നതിനാൽ ശിഷ്യത്വത്തിന്റെ മഹനീയത വീണ്ടെടുക്കുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മറ്റുള്ളവരെ നയിക്കുന്ന ഇടയനാകുന്നതിനു മുൻപും ശേഷവും ഓരോ വൈദികനും ക്രിസ്തുവിന്റെ ശിഷ്യനാണ്. ജീവിതകാലം മുഴുവൻ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനായി നിലനിൽക്കുക എന്നതാണ് ശരിയായ വഴി. ഈ ശിഷ്യത്വത്തിന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നത് ശുശ്രൂഷയെ ദോഷകരമായി ബാധിക്കും. സഭയിൽ വൈദികരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളും പാപ്പ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ജീവിതശൈലി രൂപപ്പെടുത്തുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു. സഭയിലുണ്ടായ ലൈംഗിക പീഡനങ്ങളും അധികാര ദുർവിനിയോഗങ്ങളും സഭയെ ഏറെ ലജ്ജിപ്പിച്ചു. ഇത് വലിയൊരു ആത്മീയ തകർച്ചയ്ക്ക് കാരണമായി. ഈ സാഹചര്യത്തിൽ വൈദിക പരിശീലനം കൂടുതൽ പക്വതയുള്ളതാകണമെന്നും മനുഷ്യത്വവും ആത്മീയതയും ഒത്തുചേരുന്ന വ്യക്തിത്വങ്ങൾ അവിടെ രൂപപ്പെടണമെന്നും പാപ്പ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു വേദന, പൗരോഹിത്യം ഉപേക്ഷിച്ചു പോകുന്ന വൈദികരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ആളുകളുടെ വേദനയെയും സഭ സഹാനുഭൂതിയോടെ കാണണമെന്നും ഇതിനെ കേവലം നിയമപരമായി കാണാതെ ആ വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് അവരോടൊപ്പം ആയിരിക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. ഇതിനുള്ള യഥാർത്ഥ പരിഹാരം മികച്ച പരിശീലനമാണെന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. സെമിനാരി എന്നത് വെറുമൊരു വിദ്യാലയമല്ല, മറിച്ച് സ്വന്തം ഹൃദയത്തെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന ഇടമാണ്. വൈദികാർത്ഥികൾ തങ്ങളുടെ വ്യക്തിത്വം വിട്ടുകളയാതെ അതിനെ ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തണം. ഒരു പുരോഹിതൻ ജനങ്ങൾക്ക് തടസ്സമാകരുത്, മറിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന പാലമായിരിക്കണം. മാനുഷിക പക്വതയിലേക്ക് വളരുവാൻ ഒരാളെ സഹായിക്കേണ്ടതും സെമിനാരി പരിശീലനത്തിന്റെ അവശ്യ ഭാഗമാണ്. വൈദിക വിദ്യാർത്ഥികളിൽ ആഴമായ സഭാത്മക ദർശനം രൂപപ്പെടുത്തുന്നതിനും അവരെ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിടുവാൻ പ്രാപ്തരാക്കുന്നതിനും സെമിനാരി പരിശീലകർക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ലോകമിന്ന് നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും വലുത് മനുഷ്യർക്കിടയിൽ വളർന്നുവരുന്ന സ്വാർത്ഥതയാണ്. ഇത് നിർഭാഗ്യവശാൽ സഭയിലും സഭാ ശുശ്രൂഷകർക്കിടയിലും ഉണ്ടാകുന്നുവെന്നത് ഏറെ വേദനയുണ്ടാക്കുന്നു. വിശ്വസ്തത എന്നത് തന്നിലേക്ക് ചുരുങ്ങുന്ന ഒന്നല്ല, അത് സ്വാർത്ഥതയിൽ നിന്ന് ഹൃദയത്തെ സുഖപ്പെടുത്തുന്ന ദൈവകൃപയാണ്. മറ്റുള്ളവരെ കേൾക്കുവാനും സേവിക്കുവാനുമുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഒരു വൈദികന് ക്രിസ്തുവിന്റെ യഥാർത്ഥ ശുശ്രൂഷകനാകുവാൻ കഴിയൂ. ഇതാണ് സഭയുടെ സിനഡാത്മക ശൈലി മുൻപോട്ടു വയ്ക്കുന്ന വലിയ യാഥാർത്ഥ്യവും. മാമോദീസയിലൂടെ സഭയിൽ ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന വിശ്വാസികൾക്കിടയിൽ തിരുപ്പട്ടമെന്ന കുദാശയിലൂടെ വൈദികർ സവിശേഷമായ രീതിയിൽ ഒരു ആത്മീയ ബന്ധം സൃഷ്ടിക്കുന്നു. ഈ സാഹോദര്യം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവം നൽകുന്ന ദാനമാണ്. മെത്രാന്മാരോടും സഹവൈദികരോടും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ദാനം പൂർണ്ണമാകുന്നത്. ഏകാന്തതയുടെ ശുശ്രൂഷയിലേക്കല്ല വൈദികർ വിളിക്കപ്പെടുന്നത്. യേശു 12 പേരെ ഒരുമിച്ചാണ് വിളിച്ചത്. അതിനാൽ വ്യക്തിവാദം സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമാണ്. സഭയുടെ കൂട്ടായ്മയിൽ വിശ്വസ്തത പുലർത്തുക എന്നത് ഇന്നത്തെ ലോകത്ത് വലിയൊരു വെല്ലുവിളിയാണ്. വൈദികർക്കിടയിലെ ഐക്യം സഭയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. എന്നാൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരവും ലോകത്തിന്റെ ഗതിയും വൈദികരെയും ഒറ്റപ്പെട്ട തുരുത്തുകളാക്കി മാറ്റുവാനുള്ള പ്രലോഭനം നൽകുന്നുണ്ട് എന്നുള്ളത് വാസ്തവം. യേശുക്രിസ്തുവുമായും അവന്റെ ശരീരമായ സഭയുമായും ഉള്ള കൂട്ടായ്മയ്ക്ക് പുറമെ ഒരു വൈദിക ശുശ്രൂഷയും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. വൈദിക സാഹോദര്യം വെറുമൊരു മുദ്രാവാക്യമാകരുത്. ദരിദ്ര ഇടവകകളിൽ ജോലി ചെയ്യുന്നവരും സമ്പന്ന മേഖലകളിൽ ഉള്ളവരും തമ്മിൽ സാമ്പത്തികമായ തുല്യതയുണ്ടാകണം. രോഗികളും വൃദ്ധരുമായ സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഏവരും താൽപ്പര്യം കാണിക്കണം.
ഒരു വൈദികൻ തന്റെ സഹപ്രവർത്തകനെ സ്നേഹിക്കാതെ ജനങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നതും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. ആധുനിക സമൂഹത്തിൽ വൈദികർ വലിയ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെന്നും ഇത് അവരിലുള്ള ആത്മീയ ചൈതന്യം കുറയ്ക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്ന പാപ്പ വൈദികർക്ക് ഒന്നിച്ചു താമസിക്കുവാനും പ്രാർത്ഥിക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള സാമൂഹികമായ ജീവിതം പ്രോത്സാഹിപ്പിക്കണമെന്ന് കൂട്ടിച്ചേർക്കുന്നു. ഓരോ വൈദികനും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. രൂപതാധ്യക്ഷന്റെ നേതൃത്വത്തിൽ ഇവയെ ഏകോപിപ്പിക്കണം. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസിന്റെ സുന്ദരമായ ഒരു ഉപമ പാപ്പ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മെത്രാനും വൈദികരും ഒരു വീണയിലെ തന്ത്രികൾ പോലെ ഐക്യപ്പെട്ടാൽ അവിടെ ക്രിസ്തുവിന്റെ സംഗീതമുയരും. ഈ ഐക്യമാണ് ലോകത്തിനു വേണ്ടത്. അതുപോലെ തന്നെ അൽമായരുമായുള്ള ബന്ധവും പാപ്പ എടുത്തു പറയുന്നു. വൈദികൻ അൽമായരുടെ പിതാവും അധ്യാപകനുമാണെങ്കിലും ഒപ്പം സഹോദരനുമാണ്. അൽമായരുടെ കഴിവുകളെയും അനുഭവ സമ്പത്തിനെയും വൈദികർ മാനിക്കണം. അധികാരഭാവം വെടിഞ്ഞ് അൽമായരോട് ചേർന്ന് സുവിശേഷത്തിനായി വേല ചെയ്യണം. ഇതാണ് വൈദികരെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായി കണ്ടുകൊണ്ട് അവരോടൊപ്പം ചേരുവാനും ദൈവത്തിലേക്ക് അടുക്കുവാനും അൽമായരെ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ സഭയിലെ സിനഡൽ പ്രക്രിയയിൽ വൈദികർ ഹൃദയപൂർവ്വം പങ്കെടുക്കണം. ബന്ധങ്ങളിലും പ്രവർത്തന ശൈലിയിലും മാറ്റം വരുത്തുവാൻ സിനഡ് ആവശ്യപ്പെടുന്നു. എല്ലാ പ്രാദേശിക സഭകളിലും ഈ മാറ്റം പ്രതിഫലിക്കണം. വൈദികൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കെടുക്കുന്ന രീതി മാറണം. എല്ലാ ഉത്തരവാദിത്വങ്ങളും തന്റേതു മാത്രമാണെന്ന ചിന്ത ഉപേക്ഷിക്കണം. പകരം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കൂട്ടായ നേതൃത്വ ശൈലി വളർത്തിയെടുക്കണം. പുരോഹിതൻ ഒരു അധികാരിയായിരിക്കരുത്, മറിച്ച്

എല്ലാവരെയും ഒന്നിപ്പിക്കുന്നവനാകണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തെ കൊടുക്കുമ്പോഴാണ് ഒരു വൈദികൻ സ്വന്തം വ്യക്തിത്വം തിരിച്ചറിയുന്നത്. ഇന്നത്തെ ലോകത്ത് വൈദികർ നേരിടുന്ന രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ജോലിയുടെ എണ്ണം കൊണ്ട് മൂല്യമളക്കുന്ന കാര്യക്ഷമത മനോഭാവം. രണ്ട്, എല്ലാം ഉപേക്ഷിച്ച് ഉൾവലിയുന്ന നിഷ്ക്രിയത്വം. ഇതിനിടയിൽ സന്തുലിതാവസ്ഥ കണ്ടെത്തുവാൻ അജപാലന സ്നേഹം ഒന്നുമാത്രമാണ് വൈദികനെ സഹായിക്കുക. എവിടെ നിന്നെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ ബലം ചോർന്നുപോകുകയും അപ്രകാരം പിന്നീട് ഒന്നും ചെയ്യുവാൻ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന എത്രയോ വൈദികർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ നമ്മെ വിളിച്ചവനോടുള്ള വിശ്വസ്തതയും ഏൽപ്പിക്കപ്പെട്ട ജനങ്ങളോടുള്ള സ്നേഹവുമാകണം നമ്മെ മുൻപോട്ട് നയിക്കേണ്ട ശക്തി. വൈദികരുടെ പ്രവൃത്തിയും പ്രാർത്ഥനയും തമ്മിൽ ഐക്യമുണ്ടാകണം. എത്ര തിരക്കുണ്ടെങ്കിലും പ്രാർത്ഥനയും പഠനവും വൈദിക സാഹോദര്യവും ഉപേക്ഷിക്കരുത്. സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിൽ വലിയ വിവേകം കാണിക്കണം. സ്വന്തം പ്രശസ്തിക്കല്ല, മറിച്ച് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനാണ് സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ടത്. ഇപ്രകാരം നവീകരിക്കപ്പെട്ട ഒരു പ്രേഷിത ചൈതന്യം നമുക്കിടയിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഇടവകകൾ വെറുമൊരു ചടങ്ങുകളുടെ ഇടമാകരുത്, മറിച്ച് ലോകത്തേക്ക് സുവിശേഷവുമായി പോകുന്ന കേന്ദ്രങ്ങളാകണം. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ അൽമായർ നടത്തുന്ന വിശ്വാസ സാക്ഷ്യത്തെ വൈദികർ പിന്തുണച്ചുകൊണ്ട് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുവാൻ സാധിക്കണം. പൗരോഹിത്യമെന്നത് യേശുവിന്റെ ഹൃദയത്തിലെ സ്നേഹമാണെന്നും അത് ഏകാന്തതയെയും നിരാശയെയും അകറ്റുമെന്നും പാപ്പ പറഞ്ഞുകൊണ്ട് ഈ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലാണ് വൈദിക ജീവിതത്തിന്റെ ചൈതന്യമെന്നതും ചൂണ്ടിക്കാണിക്കുന്നു. ഐക്യത്തിന്റെയും ഒരുമയുടെയും അടയാളമായി അനുരഞ്ജനപ്പെട്ട ഒരു ലോകത്തിന്റെ പുളിമാവാകുന്ന ഒരുമയുള്ള ഒരു സഭയ്ക്കായുള്ള പാപ്പായുടെ ആഗ്രഹത്തിന് നമുക്കും നമ്മുടെ ജീവിതം സമർപ്പിക്കാം.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. മാർട്ടിൻ മഞ്ഞപ്ര വരികളെഴുതി സംഗീതം നൽകിയ ഗാനം ആലാപനം വിൽസൺ പിറവം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂലൈ മാസം 12-ാം തീയതി ഞായറാഴ്ച വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ കസ്തൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്തുരത്തിൽ വെച്ചു നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. വീണ്ടും ഉയരുന്ന യുദ്ധഭീതിയിൽ ആശങ്കകളറിയിച്ച് പാപ്പ. ജൂലൈ മാസം 12-ാം തീയതി കസ്തൽ ഗന്തോൾഫോയിൽ നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം മധ്യപൂർവേഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുനരാരംഭിച്ച യുദ്ധത്തിന്റെ വാർത്തകളിൽ പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തുകയും ഒരിക്കൽ കൂടി സമാധാനത്തിനുവേണ്ടി ചർച്ചകൾ നടത്തുവാൻ ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുകയും ചെയ്തു. സമാധാനത്തിനായുള്ള കരാർ അവസാനിച്ചതിനെ തുടർന്ന് യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചതും ലെബനനിലെ പ്രതിസന്ധിയും ഏറെ ദുരിതങ്ങൾ വിതയ്ക്കുന്ന മധ്യപൂർവേഷ്യയിലെ സ്ഥിതികളെക്കുറിച്ചും ഉക്രൈനിലെ കാർക്കീവ്, ഡിനിപ്രോ, കീവ്, ഒഡേസ എന്നിവിടങ്ങളിൽ സമീപ ദിവസങ്ങളിൽ നടന്ന തീവ്രമായ ആക്രമണങ്ങളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ തന്റെ ഉത്കണ്ഠ പ്രത്യേകം രേഖപ്പെടുത്തി. അക്രമം, ഭീകരത, മരണം ഒരിക്കൽ കൂടി അതിന്റെ ഭീകരമായ മുഖം വെളിപ്പെടുത്തുന്നുവെന്നും ധാരാളം നിരപരാധികൾ ഇരകളാക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ദുർബലമായ ഈ നിമിഷങ്ങളിലും എന്നാൽ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ജ്വാല കെടുത്തുവാൻ യുദ്ധത്തിന്റെ കാറ്റിനെ അനുവദിക്കരുതെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. സംഭാഷണത്തിന്റെയും കണ്ടുമുട്ടലുകളുടെയും നയതന്ത്രത്തിന്റെയും പാതയിൽ സ്ഥിരോത്സാഹത്തോടെ മുൻപോട്ടു പോകുമെന്ന പ്രത്യാശയും പാപ്പ പങ്കുവച്ചു. ജനങ്ങൾക്ക് പരസ്പര സുരക്ഷയോടെയും ഓരോ വ്യക്തിയുടെയും അന്തസ്സിനോടുള്ള ബഹുമാനത്തോടെയും അനുരഞ്ജനത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ഈയൊരു മാർഗം മാത്രമാണ് ഉള്ളതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്നേഹവും സമാധാനവും അനുരഞ്ജനവും വസിക്കുന്ന ഒരു ലോകമാണ് സഭ ലക്ഷ്യമിടേണ്ടത്. പാപ്പ തന്റെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലുള്ള ലൗദാത്തോസി ഗ്രാമത്തിൽ വച്ച് റോം രൂപതയുടെ സഹായത്തോടെ 35 കുട്ടികൾ ഉൾപ്പെടെ 200 ദുർബലരായ ആളുകൾ പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പയോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു. നീതിക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള അതിയായ വിശപ്പുമായിട്ടാണ് താൻ വിരുന്നിന് എത്തിയിരിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ ഹ്രസ്വമായ ആമുഖ സന്ദേശം ആരംഭിച്ചത്. പാലങ്ങൾ പണിയുന്നവൻ എന്ന് അർത്ഥമുള്ള പൊന്തിഫെക്സ് എന്ന തന്റെ പദവിയെക്കുറിച്ച് എടുത്തുപറഞ്ഞ പാപ്പ സമൂഹവുമായും കുടുംബങ്ങളുമായും പാലങ്ങൾ പണിയുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അടിവരയിട്ടു. ദാരിദ്ര്യവും അനീതിയുമില്ലാത്ത ഒരു ലോകത്ത് വസിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടതെന്നും അത്തരമൊരു ലോകം കെട്ടിപ്പടുക്കുന്ന സഭയാകുവാനാണ് നാം ആഗ്രഹിക്കേണ്ടതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. യേശുവിന്റെ സാന്നിധ്യമുള്ള ഈ പൊതുമേശയിൽ നാം ഒന്നിച്ചിരിക്കുമ്പോൾ പ്രത്യാശ നിറഞ്ഞ ഒരു പുതിയ ലോകമാണ് രൂപം കൊള്ളുന്നതെന്നും അക്രമവും വിദ്വേഷവും വിവേചനവും കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള സഭയുടെ ഈ കൂട്ടായ്മ ഒരു വലിയ വെളിച്ചം പകരുന്നുവെന്നും പാപ്പ പറഞ്ഞു. എല്ലാവർക്കും ഒരു നല്ല വിരുന്ന് ആശംസിച്ചുകൊണ്ട് വിരുന്നൊരുക്കുവാൻ സഹായിച്ചവരെ അനുസ്മരിച്ചുകൊണ്ട് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധ മറിയം ത്രേസ്യ ആധുനിക കാലഘട്ടത്തിൽ കുടുംബ നവീകരണത്തിന്റെ പ്രവാചികയാണ് കർദിനാൾ കൂവക്കാട്. കുടുംബ പ്രേഷിതത്വത്തിന്റെ പ്രവാചികയും തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയുമായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളും വിശുദ്ധയുടെ സ്വർഗപ്രവേശനത്തിന്റെ 100-ാം വാർഷികവും റോമിൽ വച്ച് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തദവസരത്തിൽ വത്തിക്കാൻ മതാന്തര സംവാദങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് വിശുദ്ധ ബലിയർപ്പിച്ച് വചനസന്ദേശം നൽകി. കാലിൽ ചിറകും ഹൃദയത്തിൽ അഗ്നിയുമായി കുടുംബ പ്രേഷിതത്വം തന്റെ ജീവിതവ്രതമായി തെരഞ്ഞെടുത്ത കാലഘട്ടത്തിന്റെ വിശുദ്ധയായിരുന്നു മറിയം ത്രേസ്യയെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു. ചെറുപ്പം മുതൽ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള തീവ്രദാഹത്താൽ എന്റെ ആത്മാവ് ക്ലേശിച്ചിരുന്നു എന്നുള്ള വിശുദ്ധയുടെ വാക്കുകൾ ബാല്യം മുതൽ മറിയം ത്രേസ്യയുടെ അന്തരാത്മാവിൽ ഉണ്ടായിരുന്ന അടങ്ങാത്ത ദൈവസ്നേഹദാഹത്തിന്റെ പ്രതിഫലനമായിരുന്നുവെന്നും ഇത് നമ്മുടെ ജീവിതത്തിലും നാം സ്വീകരിക്കേണ്ട വലിയ ആത്മീയ സന്ദേശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നതുപോലെ ദൈവത്തെ തിരികെ സ്നേഹിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ ഉള്ളിൽ പേറണമെന്നുള്ളതാണ് ഈ തിരുനാളിന്റെ ക്ഷണമെന്നതും കർദിനാൾ എടുത്തു പറഞ്ഞു. സൊമാലിയയിൽ വരൾച്ച രൂക്ഷമാകുന്നു. ഏപ്രിൽ മാസം മുതൽ ജൂൺ വരെ മഴയുടെ അഭാവം മൂലം സൊമാലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വരൾച്ച രൂക്ഷമാണെന്നും അടിയന്തര സഹായം ആവശ്യമാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക കാര്യങ്ങളുടെ ഏകോപന ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂലൈ മാസം 12-ാം തീയതി ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ തന്റെ വേനൽക്കാല വസതി സ്ഥിതി ചെയ്യുന്ന കസ്തൽ ഗന്തോൾഫോയിൽ നിരവധി വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ലിബർട്ടി ചത്തുരത്തിൽ വെച്ചു നയിച്ച മധ്യാന പ്രാർത്ഥനയുടെ അവസരത്തിൽ നൽകിയ ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം. ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 15-ാം ഞായറാഴ്ചയിലെ വചനഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വചനങ്ങളെ ആസ്പദമാക്കിയാണ് പരിശുദ്ധ പിതാവ് വചന സന്ദേശം നൽകിയത്.
3: L'Evangelista Matteo ci presenta la parabola del seminatore che descrive la generosità e la fiducia con cui Dio sparge la sua parola nel nostro cuore e la sua potenza in noi. Gesù stesso, il Verbo fatto uomo, che ha dato la vita per la nostra salvezza, è il seme che il Padre continua a spargere nel mondo, perché morendo porti molto frutto.
2: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ശുഭദിനം, മംഗളകരമായ ഞായറാഴ്ച. ഇന്നത്തെ ആരാധനക്രമത്തിൽ വിധക്കാരന്റെ ഉപമയിലൂടെ ദൈവം തന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ഉദാരതയോടും വിശ്വാസത്തോടും കൂടിയാണ് വിതയ്ക്കുന്നതെന്നും അവിടുത്തെ ശക്തി നമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും സുവിശേഷകനായ വിശുദ്ധ മത്തായി വിവരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കായി ജീവൻ നൽകിയ, മനുഷ്യനായി അവതരിച്ച ദൈവവചനമായ യേശു തന്നെയാണ് പിതാവായ ദൈവം ലോകത്തിലേക്ക് നിരന്തരം വിതച്ചുകൊണ്ടിരിക്കുന്ന ആ വിത്ത്. വിത്ത് മണ്ണിൽ വീണ് ചീഞ്ഞാലല്ലാതെ ഫലം പുറപ്പെടുവിക്കില്ല എന്നതുപോലെ ക്രിസ്തു തന്റെ മരണത്തിലൂടെ സമൃദ്ധമായ ഫലം നൽകുന്നു. ചിലപ്പോൾ ആ വിത്ത് നമ്മുടെ ഹൃദയത്തിലെ കടുപ്പമേറിയതും വികാരശൂന്യവുമായ മണ്ണിൽ വീഴുന്നു. മറ്റു ചിലപ്പോൾ വഴിത്താരയിലെപ്പോലെ ശ്രദ്ധയില്ലാത്ത മണ്ണിലും പാറ നിറഞ്ഞ മണ്ണിലും മുള്ളുകൾക്കിടയിലും വീഴുന്നു. എന്നാൽ അത് സ്വീകാര്യതയുള്ളതും ഫലഭൂയിഷ്ഠവുമായ മണ്ണിൽ വീഴുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ ശേഷിയുള്ള സ്നേഹത്തിന്റെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവം വിതയ്ക്കുന്നത് നിർത്താത്തത്. കാരണം നമ്മുടെ ദൗർബല്യത്തെക്കാൾ ശക്തമാണ് അവിടുത്തെ സ്നേഹമെന്ന് അവിടുത്തേക്കറിയാം. ദൈവവചനമാകുന്ന ഈ വിത്തിനെക്കുറിച്ച് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നു: മുള്ളുകളിലും പാറകളിലും വഴിത്താരകളിലും വിതയ്ക്കുന്നത് എങ്ങനെ യുക്തിസഹമാകും? വിത്തുകളുടെയും മണ്ണിൻ്റെയും കാര്യത്തിൽ അത് യുക്തിസഹമായിരിക്കില്ല. എന്നാൽ ആത്മാക്കളുടെയും പ്രബോധനങ്ങളുടെയും കാര്യത്തിൽ ഇത് പ്രശംസനീയമാണ്. കാരണം ദൈവത്തിന്റെ കരങ്ങളിൽ പാറ നിറഞ്ഞ ഇടം ഫലഭൂയിഷ്ഠമായ മണ്ണായി മാറുവാനും ചവിട്ടിമെതിക്കപ്പെട്ട വഴിത്താര ഒരു നല്ല കൃഷിയിടമായി മാറുവാനും മുള്ളുകൾ നീക്കം ചെയ്യപ്പെട്ട് വിത്തുകൾ സുരക്ഷിതമായി വളരുവാനും സാധ്യതയുണ്ട്. നമ്മോടുള്ള ദൈവത്തിന്റെ ഉദാരത വെറും നിഷ്കളങ്കതയല്ല, മറിച്ച് അത് ജ്ഞാനപൂർവകമാണ്. ചിലപ്പോൾ നമ്മൾ പോലും തിരിച്ചറിയാത്ത നന്മയുടെ സാധ്യതകൾ നമ്മിൽ കണ്ടെത്തുവാൻ അവിടുത്തേക്ക് കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ നമ്മേക്കാൾ നന്നായി അറിയുന്ന കർത്താവ് നമ്മിൽ വിശ്വസിക്കുന്നത് നിർത്തുന്നില്ല. നമ്മൾ എന്താണെന്നും വിശ്വാസത്തോടെ അവിടുത്തേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചാൽ നമുക്ക് എന്തായി മാറുവാൻ കഴിയുമെന്നും അവിടുത്തേക്കറിയാം. അങ്ങനെ വിതയ്ക്കപ്പെടുന്ന വിത്തിന്റെ ദാനശീലതയിൽ നിന്നും അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ വിനയത്തിൽ നിന്നും നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വളരുന്നു. വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നതുപോലെ അവ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. ഈ ലോകത്തിന് ഇത്തരം ഫലങ്ങൾ എത്രത്തോളം ആവശ്യമാണ്! ഈ ഗുണങ്ങളാൽ ലോകം നിറയപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യട്ടെ. അതുകൊണ്ട് വിശേഷിച്ചും ഈ അവധിക്കാല ദിവസങ്ങളിൽ ദൈവവചനം ശ്രവിക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും നാം സമയം കണ്ടെത്തുക. വിശ്രമത്തോടും വിനോദത്തോടുമൊപ്പം നിശബ്ദതയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകാം. അപ്പോൾ ആത്മാവിലും ശരീരത്തിലും നവീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ദൈനംദിന ജോലികളിലേക്ക് മടങ്ങുവാൻ നമുക്ക് സാധിക്കും. സുവിശേഷത്തിന്റെ സന്തോഷം അറിയിക്കുവാനും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി സഹകരിക്കുവാനും അത് നമ്മെ പ്രാപ്തരാക്കും. അപ്പസ്തോലന്മാരുടെ രാജ്ഞിയും സുവിശേഷവൽക്കരണത്തിന്റെ നക്ഷത്രവുമായ പരിശുദ്ധ മറിയം ഇതിനായി നമ്മെ സഹായിക്കട്ടെ.
3: Torneremo alle nostre occupazioni abituali, rinnovati nel corpo e nello spirito, pronti ad annunciare la buona notizia del Vangelo e sempre più capaci di cooperare alla crescita del Regno di Dio. Ci aiuti in questo, Maria, Regina degli Apostoli e Stella dell'Evangelizzazione.
2: പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ത്രികാല ജപം നയിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം ഏവർക്കും നൽകുകയും ചെയ്തു.
3: Angelus Domini nunciavit Maria. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoris, nunc et in hora mortis nostre. Amen.
3: Ecce ancilla Domini.
4: Fiat mi secundum verbum tu.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoris, nunc et in hora mortis nostre. Amen.
3: Et verbum caro factum est.
4: Et habitavit in nos.
3: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
4: Santa Maria, Mater Dei, ora pro nobis peccatoris, nunc et in hora mortis nostre. Amen.
3: Ora pro nobis, Sancta Dei Genetrix,
4: divini facemur promissionibus Christi.
3: Orimus. Gratiam tuam quaesimus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi, filii tui, incarnationem coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per eundam Christum Dominum nostrum.
4: Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
3: Gloria Patri et Filio et Spiritui Sancto.
4: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
3: Pro fidelibus defunctis, requiem aeternam don eis Domine.
4: Et lux perpetua luceat eis.
3: Requiescant in pace.
4: Amen.
3: Dominus vobiscum.
4: Et cum spiritu tuo.
3: Sit nomen Domini benedictum.
4: Ex hoc nunc et usque in saeculum.
3: Adiutorium nostrum in nomine Domini.
4: Qui feci caelum et terram.
3: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: തുടർന്ന് മധ്യപൂർവേഷ്യയിലും ഉക്രൈനിലും നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനും ചർച്ചകൾക്കും വേണ്ടി ബന്ധപ്പെട്ടവരെ പാപ്പ ക്ഷണിക്കുകയും ദുരിതമനുഭവിക്കുന്ന നിരപരാധികളായ ആളുകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. അഡ്വക്കേറ്റ് ഷൈജു ആന്റണിയുടെ വരികൾക്ക് ഫദർ ജിനു മാന്തിയിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം മരിയ കൊല്ലടി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ജൂലൈ മാസം 12 ഞായറാഴ്ച വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്തുരത്തിൽ വെച്ചു നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. വീണ്ടും ഉയരുന്ന യുദ്ധഭീതിയിൽ ആശങ്കകളറിയിച്ച് പാപ്പ. ജൂലൈ മാസം 12 കസ്തൽ ഗന്തോൾഫോയിൽ നടത്തിയ മധ്യാഹ്ന പ്രാർത്ഥനയ്ക്കു ശേഷം മധ്യപൂർവേഷ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുനരാരംഭിച്ച യുദ്ധത്തിന്റെ വാർത്തകളിൽ പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തുകയും ഒരിക്കൽ കൂടി സമാധാനത്തിനുവേണ്ടി ചർച്ചകൾ നടത്തുവാൻ ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുകയും ചെയ്തു. സമാധാനത്തിനായുള്ള കരാർ അവസാനിച്ചതിനെ തുടർന്ന് യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചതും ലെബനനിലെ പ്രതിസന്ധിയും ഏറെ ദുരിതങ്ങൾ വിതയ്ക്കുന്ന മധ്യപൂർവേഷ്യയിലെ സ്ഥിതികളെക്കുറിച്ചും ഉക്രൈനിലെ കാർക്കീവ്, ഡിനിപ്രോ, കീവ്, ഒഡേസ എന്നിവിടങ്ങളിൽ സമീപ ദിവസങ്ങളിൽ നടന്ന തീവ്രമായ ആക്രമണങ്ങളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് ലിയോ 14 പാപ്പ തന്റെ ഉത്കണ്ഠ പ്രത്യേകം രേഖപ്പെടുത്തി. അക്രമം, ഭീകരത, മരണം ഒരിക്കൽ കൂടി അതിന്റെ ഭീകരമായ മുഖം വെളിപ്പെടുത്തുന്നുവെന്നും ധാരാളം നിരപരാധികൾ ഇരകളാക്കപ്പെടുകയും ചെയ്യുന്നുവെന്നും

0: എന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ദുർബലമായ ഈ നിമിഷങ്ങളിലും എന്നാൽ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും ജ്വാല കെടുത്തുവാൻ യുദ്ധത്തിന്റെ കാറ്റിനെ അനുവദിക്കരുതെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. സംഭാഷണത്തിന്റെയും കണ്ടുമുട്ടലുകളുടെയും നയതന്ത്രത്തിന്റെയും പാതയിൽ സ്ഥിരോത്സാഹത്തോടെ മുൻപോട്ടു പോകുമെന്ന പ്രത്യാശയും പാപ്പ പങ്കുവച്ചു. ജനങ്ങൾക്ക് പരസ്പര സുരക്ഷയോടെയും ഓരോ വ്യക്തിയുടെയും അന്തസ്സിനോടുള്ള ബഹുമാനത്തോടെയും അനുരഞ്ജനത്തോടെ ജീവിക്കുവാൻ കഴിയുന്ന നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിലേക്ക് നയിക്കുവാൻ ഈയൊരു മാർഗം മാത്രമാണ് ഉള്ളതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സ്നേഹവും സമാധാനവും അനുരഞ്ജനവും വസിക്കുന്ന ഒരു ലോകമാണ് സഭ ലക്ഷ്യമിടേണ്ടത്. പാപ്പ തന്റെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലുള്ള ലൗദാത്തോസി ഗ്രാമത്തിൽ വെച്ച് റോം രൂപതയുടെ സഹായത്തോടെ 35 കുട്ടികൾ ഉൾപ്പെടെ 200 ദുർബലരായ ആളുകൾ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പയോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു. നീതിക്കും സ്നേഹത്തിനും വേണ്ടിയുള്ള അതിയായ വിശപ്പുമായിട്ടാണ് താൻ വിരുന്നിന് എത്തിയിരിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ ഹ്രസ്വമായ ആമുഖ സന്ദേശം ആരംഭിച്ചത്. പാലങ്ങൾ പണിയുന്നവൻ എന്ന് അർത്ഥമുള്ള പൊന്തിഫെക്സ് എന്ന തന്റെ പദവിയെക്കുറിച്ച് എടുത്തു പറഞ്ഞ പാപ്പ സമൂഹവുമായും കുടുംബങ്ങളുമായും പാലങ്ങൾ പണിയുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അടിവരയിട്ടു. ദാരിദ്ര്യവും അനീതിയുമില്ലാത്ത ഒരു ലോകത്ത് വസിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടതെന്നും അത്തരമൊരു ലോകം കെട്ടിപ്പടുക്കുന്ന സഭയാകുവാനാണ് നാം ആഗ്രഹിക്കേണ്ടതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. യേശുവിന്റെ സാന്നിധ്യമുള്ള ഈ പൊതുമേശയിൽ നാം ഒന്നിച്ചിരിക്കുമ്പോൾ പ്രത്യാശ നിറഞ്ഞ ഒരു പുതിയ ലോകമാണ് രൂപം കൊള്ളുന്നതെന്നും അക്രമവും വിദ്വേഷവും വിവേചനവും കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള സഭയുടെ ഈ കൂട്ടായ്മ ഒരു വലിയ വെളിച്ചം പകരുന്നുവെന്നും പാപ്പ പറഞ്ഞു. എല്ലാവർക്കും ഒരു നല്ല വിരുന്ന് ആശംസിച്ചുകൊണ്ട് വിരുന്നൊരുക്കുവാൻ സഹായിച്ചവരെ അനുസ്മരിച്ചുകൊണ്ട് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വിശുദ്ധ മറിയം ത്രേസ്യ ആധുനിക കാലഘട്ടത്തിൽ കുടുംബ നവീകരണത്തിന്റെ പ്രവാചികയാണ് കർദിനാൾ കൂവക്കാട്. കുടുംബ പ്രേഷിതത്വത്തിന്റെ പ്രവാചികയും തിരുക്കുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയുമായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളും വിശുദ്ധയുടെ സ്വർഗപ്രവേശനത്തിന്റെ 100 വാർഷികവും റോമിൽ വെച്ച് ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തദവസരത്തിൽ വത്തിക്കാൻ മതാന്തര സംവാദങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് വിശുദ്ധ ബലിയർപ്പിച്ച് വചനസന്ദേശം നൽകി. കാലിൽ ചിറകും ഹൃദയത്തിൽ അഗ്നിയുമായി കുടുംബ പ്രേഷിതത്വം തന്റെ ജീവിതവ്രതമായി തെരഞ്ഞെടുത്ത കാലഘട്ടത്തിന്റെ വിശുദ്ധയായിരുന്നു മറിയം ത്രേസ്യയെന്ന് കർദിനാൾ എടുത്തു പറഞ്ഞു. ചെറുപ്പം മുതൽ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള തീവ്രദാഹത്താൽ എന്റെ ആത്മാവ് ക്ലേശിച്ചിരുന്നു എന്നുള്ള വിശുദ്ധയുടെ വാക്കുകൾ ബാല്യം മുതൽ മറിയം ത്രേസ്യയുടെ അന്തരാത്മാവിൽ ഉണ്ടായിരുന്ന അടങ്ങാത്ത ദൈവസ്നേഹദാഹത്തിന്റെ പ്രതിഫലനമായിരുന്നുവെന്നും ഇത് നമ്മുടെ ജീവിതത്തിലും നാം സ്വീകരിക്കേണ്ട വലിയ ആത്മീയ സന്ദേശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നതുപോലെ ദൈവത്തെ തിരികെ സ്നേഹിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം നമ്മുടെ ഉള്ളിൽ പേറണമെന്നുള്ളതാണ് ഈ തിരുനാളിന്റെ ക്ഷണമെന്നതും കർദിനാൾ എടുത്തു പറഞ്ഞു. സൊമാലിയയിൽ വരൾച്ച രൂക്ഷമാകുന്നു. ഏപ്രിൽ മാസം മുതൽ ജൂൺ വരെ മഴയുടെ അഭാവം മൂലം സൊമാലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വരൾച്ച രൂക്ഷമാണെന്നും അടിയന്തര സഹായം ആവശ്യമാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക കാര്യങ്ങളുടെ ഏകോപന ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ജൂലൈ മാസം 12 ഞായറാഴ്ച ലിയോ 14 പാപ്പ തന്റെ വേനൽക്കാല വസതി സ്ഥിതി ചെയ്യുന്ന കസ്തൽ ഗന്തോൾഫോയിൽ നിരവധി വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ ലിബർട്ടി ചത്തുരത്തിൽ വെച്ചു നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനയുടെ അവസരത്തിൽ നൽകിയ ചിന്തകളുടെ മലയാള പരിഭാഷ കേൾക്കാം. ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 15 ഞായറാഴ്ചയിലെ വചനഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13:1-23 വചനങ്ങളെ ആസ്പദമാക്കിയാണ് പരിശുദ്ധ പിതാവ് വചനസന്ദേശം നൽകിയത്.
1: L'Evangelista Matteo ci presenta la parabola del seminatore che descrive la generosità e la fiducia con cui Dio sparge la sua parola nel nostro cuore e la sua potenza in noi. Gesù stesso, il Verbo fatto uomo, che ha dato la vita per la nostra salvezza, è il seminatore.

0: Teme che il Padre continua a spargere nel mondo, perché morendo porti molto frutto.
1: Priya Sahodaranmare, Sahodarimare, Evarkum Shubhadinam, Mangalakaramaya, Nyayaraicha. ഇന്നത്തെ ആരാധനക്രമത്തിൽ വിധക്കാരൻ്റെ ഉപമയിലൂടെ ദൈവം തൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ എത്രത്തോളം ഉദാരതയോടും വിശ്വാസത്തോടും കൂടിയാണ് വിതയ്ക്കുന്നതെന്നും അവിടുത്തെ ശക്തി നമ്മിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും സുവിശേഷകനായ വിശുദ്ധ മത്തായി വിവരിക്കുന്നു. നമ്മുടെ രക്ഷയ്ക്കായി ജീവൻ നൽകിയ, മനുഷ്യനായി അവതരിച്ച ദൈവവചനമായ യേശു തന്നെയാണ് പിതാവായ ദൈവം ലോകത്തിലേക്ക് നിരന്തരം വിതച്ചുകൊണ്ടിരിക്കുന്ന ആ വിത്ത്. വിത്ത് മണ്ണിൽ വീണ് ചീഞ്ഞാലല്ലാതെ ഫലം പുറപ്പെടുവിക്കില്ല എന്നതുപോലെ ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ സമൃദ്ധമായ ഫലം നൽകുന്നു. ചിലപ്പോൾ ആ വിത്ത് നമ്മുടെ ഹൃദയത്തിലെ കടുപ്പമേറിയതും വികാരശൂന്യവുമായ മണ്ണിൽ വീഴുന്നു. മറ്റു ചിലപ്പോൾ വഴിത്താരയിലെപ്പോലെ ശ്രദ്ധയില്ലാത്ത മണ്ണിലും പാറ നിറഞ്ഞ മണ്ണിലും മുള്ളുകൾക്കിടയിലും വീഴുന്നു. എന്നാൽ അത് സ്വീകാര്യതയുള്ളതും ഫലഭൂയിഷ്ടവുമായ മണ്ണിൽ വീഴുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുവാൻ ശേഷിയുള്ള സ്നേഹത്തിൻ്റെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും നാം അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവം വിതയ്ക്കുന്നത് നിർത്താത്തത്. കാരണം നമ്മുടെ ദൗർബല്യത്തേക്കാൾ ശക്തമാണ് അവിടുത്തെ സ്നേഹമെന്ന് അവിടുത്തേക്കറിയാം. ദൈവവചനമാകുന്ന ഈ വിത്തിനെക്കുറിച്ച് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നു: മുള്ളുകളിലും പാറകളിലും വഴിത്താരകളിലും വിതയ്ക്കുന്നത് എങ്ങനെ യുക്തിസഹമാകും? വിത്തുകളുടെയും മണ്ണിൻ്റെയും കാര്യത്തിൽ അത് യുക്തിസഹമായിരിക്കില്ല. എന്നാൽ ആത്മാക്കളുടെയും പ്രബോധനങ്ങളുടെയും കാര്യത്തിൽ ഇത് പ്രശംസനീയമാണ്. കാരണം ദൈവത്തിൻ്റെ കരങ്ങളിൽ പാറ നിറഞ്ഞ ഇടം ഫലഭൂയിഷ്ടമായ മണ്ണായി മാറുവാനും ചവിട്ടിമെതിക്കപ്പെട്ട വഴിത്താര ഒരു നല്ല കൃഷിയിടമായി മാറുവാനും മുള്ളുകൾ നീക്കം ചെയ്യപ്പെട്ട് വിത്തുകൾ സുരക്ഷിതമായി വളരുവാനും സാധ്യതയുണ്ട്. നമ്മോടുള്ള ദൈവത്തിൻ്റെ ഉദാരത വെറും നിഷ്കളങ്കതയല്ല, മറിച്ച് അത് ജ്ഞാനപൂർവകമാണ്. ചിലപ്പോൾ നമ്മൾ പോലും തിരിച്ചറിയാത്ത നന്മയുടെ സാധ്യതകൾ നമ്മിൽ കണ്ടെത്തുവാൻ അവിടുത്തേക്ക് കഴിയുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമ്മേക്കാൾ നന്നായി അറിയുന്ന കർത്താവ് നമ്മിൽ വിശ്വസിക്കുന്നത് നിർത്തുന്നില്ല. നമ്മൾ എന്താണെന്നും വിശ്വാസത്തോടെ അവിടുത്തേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചാൽ നമുക്ക് എന്തായി മാറുവാൻ കഴിയുമെന്നും അവിടുത്തേക്കറിയാം. അങ്ങനെ വിതയ്ക്കപ്പെടുന്ന വിത്തിൻ്റെ ദാനശീലതയിൽ നിന്നും അത് സ്വീകരിക്കുന്ന വ്യക്തിയുടെ വിനയത്തിൽ നിന്നും നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വളരുന്നു. വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നതുപോലെ അവ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. ഈ ലോകത്തിന് ഇത്തരം ഫലങ്ങൾ എത്രത്തോളം ആവശ്യമാണ്! ഈ ഗുണങ്ങളാൽ ലോകം നിറയപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യട്ടെ. അതുകൊണ്ട് വിശേഷിച്ചും ഈ അവധിക്കാല ദിവസങ്ങളിൽ ദൈവവചനം ശ്രവിക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും നാം സമയം കണ്ടെത്തുക. വിശ്രമത്തോടും വിനോദത്തോടുമൊപ്പം നിശബ്ദതയ്ക്കും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം നൽകാം. അപ്പോൾ ആത്മാവിലും ശരീരത്തിലും നവീകരിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ദൈനംദിന ജോലികളിലേക്ക് മടങ്ങുവാൻ നമുക്ക് സാധിക്കും. സുവിശേഷത്തിൻ്റെ സന്തോഷം അറിയിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി സഹകരിക്കുവാനും അത് നമ്മെ പ്രാപ്തരാക്കും. അപ്പസ്തോലന്മാരുടെ രാജ്ഞിയും സുവിശേഷവൽക്കരണത്തിൻ്റെ നക്ഷത്രവുമായ പരിശുദ്ധ മറിയം ഇതിനായി നമ്മെ സഹായിക്കട്ടെ.
0: Torneremo alle nostre occupazioni abituali, rinnovati nel corpo e nello spirito, pronti ad annunciare la buona notizia del Vangelo e sempre più capaci di cooperare alla crescita del regno di Dio. Ci aiuti in questo, Maria, regina degli apostoli e stella dell'evangelizzazione.
1: പാപ്പായുടെ ഈ വാക്കുകളെ തുടർന്ന് ത്രികാല ജപം നയിക്കുകയും തന്റെ അപ്പസ്തോലിക ആശീർവാദം ഏവർക്കും നൽകുകയും ചെയ്തു.
0: Angelus Domini nuntiavit Maria. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus

0: Ventris sui Jesus.
1: Santa Maria, Mater Dei, ora pro nobis peccatoris, nunc et in hora mortis nostre. Amen.
0: Ecce ancilla Domini.
1: Fiat mi secundum verbum tuum.
0: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Jesus.
1: Santa Maria, Mater Dei, ora pro nobis peccatoris, nunc et in hora mortis nostre. Amen.
0: Et verbum caro factum est.
1: Et habitavit in nos.
0: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Jesus.
1: Santa Maria, Mater Dei, ora pro nobis peccatoris, nunc et in hora mortis nostre. Amen.
0: Ora pro nobis, Sancta Dei Genetrix,
1: divini facemur promissionibus Christi.
0: Orimus. Gratiam tuam quaesimus Domine, mentibus nostris infunde, ut qui angelo annunciante, Christi, filii tui, incarnationem coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per eundam Christum Dominum nostrum.
1: Amen.
0: Gloria Patri et Filio et Spiritui Sancto.
1: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
0: Gloria Patri et Filio et Spiritui Sancto.
1: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
0: Gloria Patri et Filio et Spiritui Sancto.
1: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
0: Pro fideribus defunctis, requiem aeternam don eis Domine.
1: Et lux perpetua luce a teis.
0: Requiescant in pace.
1: Amen.
0: Dominus vobiscum.
1: Et cum spiritu tuo.
0: Sit nomen Domini benedictum.
1: Ex hoc nunc et usque in saeculum.
0: Adiutorium nostrum in nomine Domini.
1: Qui feci caelum et terram.
0: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: തുടർന്ന് മധ്യപൂർവേഷ്യയിലും ഉക്രൈനിലും നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനും ചർച്ചകൾക്കും വേണ്ടി ബന്ധപ്പെട്ടവരെ പാപ്പ ക്ഷണിക്കുകയും ദുരിതമനുഭവിക്കുന്ന നിരപരാധികളായ ആളുകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തു. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. അഡ്വക്കേറ്റ് ഷൈജു ആന്റണിയുടെ വരികൾക്ക് ഫദർ ജിനു മാന്തിയിൽ സംഗീതം പകർന്ന ഗാനം ആലാപനം മരിയ കൊല്ലടി.